ബോക്സിനിറങ്ങ ആസിഡ് ജാസ് ഡിസ്കോ ഫങ്ക് ലാറ്റിൻ സിന്ത് സോൾഫുൾ നിയോ മിനിമൽ ഫ്യൂഷൻ ക്ലാസിക് ടെക്നോ ചിൽ ഔട്ട് ഹൗസ് ഉർബാന ഫാം.